ตั้งกันได้ไวAnak ama wirgining si anu kiwarican kaluar kaluar ti kamarna.